ഉമ്മരോ കറ്റവർത്തി ബാലക്കാരായ ചെറ്റ ഉമ്മരോ ഭാഗത്ത് പോലെ ഞാനൊരു മകിലായ

0: ഉമ്മയെവിടെ കാണും, ഏറ്റവും ഉമ്മയെവിടെ കാണും.
1: പൈസ കൊടുത്തെങ്കിൽ
0: ഉമ്മ തിരിച്ചു മരുന്ന് പോകാം, ഉമ്മ തിരിച്ചു മരുന്ന് പോകാം, ഉമ്മ തിരിച്ചു മരുന്ന് പോകാം.

മാത്തേരിലെ വൺ പേര് കോരികയിലെ തന്നെ പുള്ളിയാണ് നാണ്ട പുള്ളിയായി ബുക്കനെ കോരികയിലെ പുണ്ണു ഏരകളെ കൊത്തി ഞാൻ നിക്കുള്ള സുന്ദര മന്ദാറ നിക്കിൾക്ക് ഏനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM റംഗ് റംഗ് ദ പതുക്കെ.

ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുള്ള നിക്കുൽ കിരണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

0: ജീവനോട് ഏരേക്ക് ഉപ്പായ ഉണ്ടാ അക്കളേക്ക് അപ്പ എ പറഞ്ഞു ഇത്തെ പാദത്തെയ മുതലു വസറണ്ണു കണ്ടാ തായ കണ്ടു വെച്ച ഉണ്ട സൂര്യ ഈ സൂര്യനെ പാതിക
1: സൂര്യ
2: സൂര്യ
1: സൂര്യ
0: പകരുണ്ടാ

മാത്തേരിലെ വൺ പേര് കോരികേലെ തിന്നു പുള്ളിയാണ്. നല്ല പുള്ളിയായി ബുക്കണെ കോരികേലെ പുണ്ണത് ഏരകള കൊത്തി ഞാൻ എനിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾ കേണുന്നുള്ള റേഡിയോ സാറങ് 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.